0: മായാള പോവുക കിലോ കൽസംഖ്യ.
1: കിലോ കൽസംഖ്യ കിലോ കൽസംഖ്യ സ്റ്റാൻഡ് ബൈ.
2: Montreal, Trader, good afternoon. Qatari 5-8 call for service, level 3-8-3.
1: Qatari 5-8 call for service, good afternoon.